യദ്കുറുഹും ചിതസ്കിറ കൈദനൈ യുഖാലു വരിശ്വിദി ലഹു അഗത ഇബ്രാഹീം നും ഇബ്രാഹീം ദേ ഖാലു ഉയഗൈഫ തുറാവലൈ ബിഹി അഅലാ ആയുനിൻ നാസിയനി ദ ഖൽഖു ദസ്തർ ഗുണവാന്ദി ലഅല്ലഹും യഷ്ഹദൂന ദിര പാർചഗൈ ഗവായുകി സദഖല്ലാഹുൽ അസീം ആമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തുൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി മുഹമ്മദി വആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ യാ അല്ലാഹ് സമുഗ ടൂൽ ഗുനാഹുന മാഫ് കി അല്ലാഹ് ചികം സഗീറ കബീറ ഗുനാഹുന നി അല്ലാഹ് പടൂൽ ബാന ആഫി കലമറാ കാങ് അല്ലാഹ് പയ്ഗംബർ ലി സലാത്തു വസ്സലാം ചികം മെ ഖൈർ ദുആ ഗാനി കിടി അല്ലാഹ് ലാഗിന മുങ്ത ഖൈർ റാകി അല്ലാഹ് ചികം ഷുറൂ റാ പതുന മുസീബതുന നി പനാഹ് ഉഖ്തിറ അല്ലാഹ് ലാഗിന മുങ്ത പനാ റാകി അല്ലാഹ്